പരമാപ്തനാണ് വായുദേവൻ, ആ മുഖ്യപ്രാണ. ശ്രീഹരിയ ആജ്ഞയന്തെ ജഗചേഷ്ടകനായി ഭഗവദാജ്ഞയന്തെ മുക്തിയെന്നു കൊടു അധികാരമുള്ള മുഖ്യപ്രാണ. അതിന്റെ അവൻ ഹത്തിൽ കരുതു ശ്രീരാമാന്ത് പറയൽപ്പെട്ട രാജമുദ്രിക്കുന്ന ഉങ്കുരു വന്ന അങ്കുലീയമഭിജ്ഞാന സീതാദേവി എന്ന് കണ്ടു. നീനു നല്ല ഭക്താന്ത കണ്ടാൻ തെളിയലോസ്കരമായി ഗുരുത്തക്കായി ഇതിൽ കൊടുത്തേ രാജപുത്ര പരന്തപ ആ രാമന ബെരളിട്ട് ഉങ്കുര രാജമുദ്രിക്ക് അതിന് കൊടുവാക യാകെ തക്കൊണ്ടവാ.